0: പഠിച്ചാണ് ഞാൻ ഡോക്ടർ ചെയ്യണമക്കല്ലേ ഡാൻസ് ബെമ്മിക്കാട്ടും ചാക്കോണിച്ചോട്ടിയോട്ടിയെല്ലാം വെച്ചാകോ ഞാൻ വലിയ ജോയിട്ടാ ഈശ്വരനത്തെ പാസ് പിയുസ് കട്ടമ്മ അല്ല അതിങ്ങോട്ട് സങ്കല്ലോ അറിയാൻ മറ്റേ അതിങ്ങല്ല ആ ശരി ജപ്തൈ ചിന്നകളെ ഓർക്കുവിയ ചുവിങ്ങളെ കൂടെ പലർ സിമമ്പയ്യ ഗുൺ കൂകളായി ട്രാപ്പ് ഉള്ള കൂടെ മണ്ണ ഉണ്ണുവാക്കോ ഇല്ലൊക്കെ ഇല്ലുവാനുണ്ടാവും ഉച്ചവാലും ഉപകൂലം ഹാനോയിലുള്ള സോ
1: ഇനോ കുഞ്ഞിമസ് ഹമ്മ ടൗജക്കൊപ്പെ കൊളോ ഹലോ തില്ലുഗുനാ ചെയ്യുന്നു ജനാമി Poliisikohan se katta meni natsin, kun se laaneemme unnukkuta. Tänne upikkaat nunalinnu pisuttu, niin hausikka imma. Tänne ammalu makkuuhan, mutta osaan meidän hatikisengin taakua katettu meni sikumi. Poliisikot ammalu tuovannat tulokasiin. Nannisille lauttui 49 jakaa, kun olimme anguuttiu timingani 12 kilometers nunaliu sillä tänne. Ammalu aippaa 35 jakaa, kun olimme. Tänne oli ihan näin se on ollut, ammalla isommakaisia ipijuminiukeja. Näin se me ollaan, kun hänet on niillä ottuin poliisikkoon. Ammalla on nunapummi, tuohon se oli kasi hausi saktuin. Inuit nunakjuomi, joka timmasingi kannata minä luneeksi lauttuun. Nunakjuomi oli maami itse vautauhun, ja minni katimmasinun. Aluki kuttik, ne ovat selleen lauttuun. Kanata mitä kuakin kattui juhaisu kattau lauttu tikkoa rehoja ullutin kuttirmik ammalu ullungani kengulla paangani ICC kukatimane halakata halunni July 22-25 hoa suorningani ammalu taakkoa kanata ilaa katimaviulaamat tai maa itse vautangan tamangaarea hattu ammalu akkaagunganu 2030 itse vautaga jauluni ICC itse vauhtanga nunak joali maamu sivulakti kajau khujo katimaja kajangin inuit nunangin ni lima nunaput ilaulangalamu jokana tami khattiki ni mut takwa kana tami khattiki jikun katuji khattiki ingit naluna eksilautu inu napu ilakijau ni alatto ikolla tuhannapat si nunatui nami minister